ടാഗ് ജോൾ ഫാരഗസ് ബാൻഡ് പോർച്ച ഈസ്തർ കഗ് ഹൈ ഓണേഴ്സ് പോർച്ച ഈസ്റ്റ് വാൽമജരാഗസ് വസന ഗിരിജ ഹും തരസ് ഞാനും കലുയ കുരുഷ്യ വർഷപുഷ്യ കുരുഷ്യര വാദായ ഹരി ചൂൾ ചെറു ഹാർപുഷ്യ തുമ്മൻ ഏരൻ ചിങ്ങസ് കുറവിൻ്റെ കൊരൻ വാൻ ചൂൾ ഫാരഗർത്ത് സ്ലാബിയ ഞാൻ വാനിൽ ഓർത്തിരിക്കുന്നു ഇഷ്ണു കാലക്കപ്പ് ശാത്തൻ തിമിച്ച് തെരവിട്ടു ഓയ വാക്തിയ ഓയ കുറവുള്ള ഹാപ്പൻസ് ഓർത്തിട്ട് വാൾ ഹരിബഹിന ഒരുതാ കാവൻ കിതിക്ക് തരേ ചീന സ്വാക്കലാസ സ്വാസുകളെ കരവച്ചിരിക്കുന്ന ഏറ്റക്ക് ഹോരാക്കും ോരെ